ശ്യാമന്ത്മേലോഹന്ത്മേ ഗ്രാമ്യാസ്തമേ പശവ ആരണ്യാശ്ചേനകൽപ്പന്താം വിത്തഞ്ചമേ വിത്തമേ ഭൂതഞ്ചമേ വസുതമേ വസതിഷ്ട